സാഗർദം ശാസ്ത്രം ജാഗർദം ചാരേ സാഗർദം ശാസ്ത്രം ജാഗർദം ചാരേ ശസ്ത്ര ഇക്ക് ദൂജെ ഉത്തെ ചാടദേ നേ ഇക്ക് ദൂജെ ഉത്തെ വാർ കർദേ ജോദേ സാഗർദം ശാസ്ത്രം ജാഗർദം ചാരേ സാഗർദം ശാസ്ത്രം ജാഗർദം ചാരേ ബാഗർദം തീരം ദാഗർദം ചകാരേ ബാഗർദം തീരം ദാഗർദം ചകാരേ നാഗർദം നഗാരേ ബാഗർദം ബാജേ ബാജേ നാഗർദം നഗാരേ.